പാടും അനലാക്കും വെങ്കടക്കിനി ജ്വാലയും ീർവച്ചിപ്പോണാലും വച്ചാത ശിവനദി നമുക്ക് ഉണ്ട് കീരിത്താസു നീർ വച്ചിപ്പോണാലും വച്ചാത ശിവനദി നമുക്ക് ഉണ്ട് പിന്നിട്ട് പാരാമൽ മുന്നെടുപ്പീർ നാൻ പിന്നിട്ട് പാരാമൽ മുന്നെടുപ്പീർ അളിച്ചവർ